സർവഭൂതാനാം മൈത്ര കരുണയേവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമേ സന്തുഷ്ട സതതം യോഗീ യതാത്മാ ദൃഢനിശ്ചയഃ.